0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് റേഡിയോ.org. ഇന്നത്തെ തലമുറയുടെ ശബ്ദം.
1: Hey, padres de hijos con asma, aquí están los Respira Fácil con otro de tus hits favoritos. No fumes en